വാട, കൺമണി വാട, പൊന്നേ വാട, പൊന്മണി വാട, പുന്നതി പുരിയും കണ്ണാ വാട, പുല്ലാങ്കുഴലിൻ മണ്ണാ വാട, അഴകേ വാട, അറികേ വാട.